0: ആകാശവാണി ഇപ്പോഴൊക്കെ സിനിമ
1: ആകാശവാണി നിസാമാബാദ് കേന്ദ്രം. ഇപ്പോൾ സമയം 7 ഗണ്ടലു. പ്രസാര വിവരാലു